0: സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കരുത്തോടെ അതിനെ നേരിട്ട സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കെടുത്ത കൂട്ടുകാരി പരിപാടി കഴിഞ്ഞയാഴ്ച ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒരു യുവാവായിട്ടും പിഞ്ചു പൈതലിനെ പോലെ അമ്മയുടെ മാറത്തൊട്ടിയാണ് സാവിയോയുടെ സഞ്ചാരം. ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ മരിച്ചെന്ന് വിധിയെഴുതി വേസ്റ്റ് ബിന്നിലെറിഞ്ഞ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് വലിയൊരു കഥയാണ്. സെറിബ്രൽ പാൽസിയുടെ ദുരന്തമുഖത്തും സാവിയോയ്ക്ക് കരുത്തുറ്റ കൂട്ടായി കൂടെ നിന്ന് ഒരു പ്രതിഭയായി അവനെ വാർത്തെടുത്തിരിക്കുന്നു ബ്ലെസി എന്ന അമ്മ. പഠനം മുതൽ എഴുത്തും സാമൂഹ്യ സേവനവുമായി പല മേഖലകളിലേക്കും സാവിയോയുടെ പ്രതിഭ വ്യാപിച്ചിരിക്കുന്നു. കേൾക്കാം മരണമുഖത്ത് നിന്ന് തിരിച്ചെത്തിയ സാവിയോയുടെ ജീവിത വിജയത്തിന്റെ കഥ. ഒരമ്മയുടെ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കരുത്തുറ്റ അനുഭവങ്ങൾ. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പഠനമൊക്കെ എങ്ങനെയാണ് തുടർന്നത്?
2: ഇവിടെ വന്നതിന് ശേഷം, ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് മുറിഞ്ഞപാലത്തുള്ള ഒരു സ്കൂളിലാണ് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നത്. അത് പക്ഷേ ഇതുപോലെ തന്നെ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി പ്രത്യേകം പരിശീലിപ്പിച്ചെടുത്തത് ആ ഫാദർ തന്നെ പരിശീലിപ്പിച്ചെടുത്തതായിരുന്നു. പക്ഷേ തനിയെ നടക്കാൻ കഴിവുള്ള കുട്ടികൾക്കായിരുന്നു അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കുറച്ച് നാൾ സാവിയമ്മ അവിടെ പഠിച്ചു. അവിടെ വെച്ചിട്ടാണ് ഈ സുനിത തെറാപ്പിസ്റ്റ് റേഡിയോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്. അഞ്ചാം ക്ലാസ് വരെയാണ് മോനി സ്പെഷ്യൽ സ്കൂളുകളെ ആശ്രയിച്ചിട്ടുള്ളു. അതിനുശേഷം പോളിയോ ഹോമിൽ വന്നു. പോളിയോ ഹോം ട്രിവാൻഡ്രത്താണ്, എൽ എം എസ് കോമ്പൗണ്ടിൽ. ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണ് അവനേറെ പീഡനങ്ങൾ, ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റത്തില്ല ട്രിവാൻഡ്രത്ത്. അന്ന് ഞാൻ പെരുപ്പംകോട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം മോനെ ബോർഡിങ്ങിലാക്കുമ്പോൾ വീക്കെൻഡിൽ കൊണ്ടുവരും. അവിടെ വെച്ചിട്ട് മോന് വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് തല്ലുമായിരുന്നു. അവിടെ മാനസികമായിട്ട് അവൻ ഒരുപാട് പീഡനം, അതായത് ഭക്ഷണം കഴിക്കുന്നത്, ഛർദ്ദിച്ചാൽ വീണ്ടും അത് കഴിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അനുഭവിച്ചു. പക്ഷെ ഈ കാര്യങ്ങൾ ഇവൻ നമ്മുടെ അടുത്ത് പറയുന്നില്ല. വീക്കെൻഡിൽ കൊണ്ടുവരുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് വിടുന്നത്. അപ്പം ഇവൻ പറയത്തില്ല. പറയാത്തതിന് ഇവൻ രണ്ട് കാരണമുണ്ടായിരുന്നു. ഒന്ന്, മോൻ ജനിച്ചതോടുകൂടി ലൈഫ് വേറൊരു രീതിയിൽ

0: ോട്ട് മാറി. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെയൊക്കെ ഒരു സപ്പോർട്ട് അധികം കിട്ടിയില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതങ്ങനെ. രണ്ടിലൊരാൾ ജോലി ചെയ്യണം, ഒരാൾ കൊച്ചിൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ മോൻ്റെ കൂടത്തിൽ നിന്നത്. ഫാമിലിയിലൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അലഞ്ഞും തിരിഞ്ഞും അവർ നോക്കുമ്പോൾ എന്താണ് വൈകല്യമുള്ളൊരു കുഞ്ഞാണ്, അതിനെ ഒരു സൈഡിൽ വെച്ചിട്ട് നോർമലായിട്ട് ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക്. കാരണം നമ്മുടെ ജീവിതം മൊത്തം വഴി മാറി പോകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു കുഞ്ഞിനെ പ്രതിയാണല്ലോ. പക്ഷെ അതൊരു ബുദ്ധിമാന്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞാണ് അത് മനസ്സിലാക്കില്ല. പക്ഷെ സാവിയോ മോന് എല്ലാ കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ പറഞ്ഞാലും പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയാലും എല്ലാം ഇവനെ അറിയാൻ പറ്റും. കാരണം നല്ല കഴിവും ബോധവും ഗ്രാസ്പിംഗ് പവറും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണ് അവൻ അനുഭവിച്ച വേദനകൾ അവൻ സഹിച്ചതിൻ്റെ കാരണം. അവിടെ വെച്ചങ്ങ് മരിച്ചാൽ അമ്മയുടെ ദുഃഖം, അതോടെ ആ ഒരു കഷ്ടപ്പാട്, അമ്മയുടെ കഷ്ടപ്പാട്, അതായത് ജനിച്ച കാലം മുതൽ നമ്മുടെ തോളിലാണ് കുഞ്ഞിനെ ഇടുന്നത്, തോളിലിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടാക്കുന്നത്, പഠിക്കാൻ കൊണ്ടാക്കുന്നത്. ഈ സ്കൂളുകളൊക്കെ ഫീസ് വാങ്ങിയിട്ടാണ് കുഞ്ഞുങ്ങളെ പഠിക്കാൻ എടുക്കുന്നത്. അപ്പൊ ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണെങ്കിലും അന്നത്തെ സമയത്ത് നല്ലൊരു ഫീസ് കൊടുത്തിട്ടാണ് അവിടെ അഡ്മിഷൻ നമ്മൾ വാങ്ങിയിരുന്നത് തന്നെ. മാസാമാസം പേ ചെയ്താണ് കുഞ്ഞിനെ നിർത്തുന്നത്. എന്നിട്ട് അവൻ ഇത്രയും സഹിക്കുന്നുണ്ട്. ഇവന്റെ പുറത്തൊരു വ്രണം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് വീക്കെൻഡിൽ കൊണ്ടുവരുമ്പം അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് തിങ്കളാഴ്ച ആകുമ്പത്തേനും മുറിവ് ഉണങ്ങി തുടങ്ങും, അങ്ങനെ ആക്കും. പിന്നെ വെള്ളിയാഴ്ച വരും അങ്ങനെ. എന്നാൽ ഈ ഇത്രയും ശാരീരികമായിട്ട് വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്നും ഛർദ്ദിച്ചത് കഴിപ്പിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല.
1: പിന്നെ എപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക?
0: ആ വർഷം വർഷാവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
1: അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നോ മോനെ?
0: അല്ല, നമ്മള് ഓരോ വർഷവും വാർഷിക പരീക്ഷയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സാവിയോമാൻ അവിടെ സ്കൂളിലെ ടോപ്പറായിരിക്കും, ടോപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഇവന് ബുദ്ധിപരമായിട്ടുള്ള കുഴപ്പമില്ലാത്തതുകൊണ്ട് പഠിക്കേണ്ടത് എന്താണെന്ന് നോക്കി പഠിക്കും. പക്ഷെ മറ്റു കുട്ടികൾ അങ്ങനെയല്ലല്ലോ, അതുങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. പഠിക്കാനുള്ള ആഗ്രഹമാണ് ഒന്ന് ഇവന് ഞാൻ സഹിച്ചത്. രണ്ടാമത്തേത് അമ്മ എന്ന നിലയിൽ, ഹസ്ബൻഡ് എപ്പോഴും പുറത്തായിരിക്കും ജോലിയൊക്കെ ആയിട്ട്, ഞാനാണ് എപ്പോഴും കൂടെ ഇരിക്കുന്നത്. അപ്പം കുടുംബത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയാൻ വേണ്ടിയിട്ട് തീരണേ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാവിയമ്മ അതെല്ലാം സഹിച്ചത്. ആ വർഷം വർഷാവസാനമാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പം പറഞ്ഞു ഇങ്ങനെ. അപ്പം ഇത്ര നാളാ വെള്ളിയാഴ്ച ഇത് ഞങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചാൽ തിങ്കളാഴ്ച അങ്ങോട്ട് തന്നെയല്ലേ ചെല്ലേണ്ടത്. അപ്പം എന്തെങ്കിലും ചോദ്യവും പറഞ്ഞാലും ഉണ്ടായാൽ അവൻ തന്നെ വേണം കൂടുതൽ വീണ്ടും അവിടുന്ന് സഹിക്കാൻ. അതുകൊണ്ട് അവൻ ഒതുക്കി വെച്ച് അവരിൽ നിന്നുള്ള പീഡനം, കുഞ്ഞിനെ പൊതിരെ തല്ലുക, അങ്ങനെ എല്ലാ പിള്ളേരെയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വീട്ടിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അവരുടെ വീട്ടുകാർ ഇത് അറിയുന്നില്ല. ഇപ്പൊ ഒരു പാടൊക്കെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒന്നും ആരും, കാരണം വയലന്റ് ആകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് എല്ലാ പിള്ളേരും സഹിക്കുന്നു, ഇവനും സഹിച്ചു, ഇവനെല്ലാം വീട്ടിൽ വന്ന് പറയും എന്ന് അവരും പ്രതീക്ഷിച്ചില്ല.
1: പിന്നെ അങ്ങനെ അവിടുന്ന് മാറ്റിയോ?
0: അവിടുന്ന് മാറ്റിയതല്ല, പിന്നെ ഞങ്ങള് ബോർഡിംഗ് സ്കൂളെ നിർത്തി. അതായിരുന്നു ലാസ്റ്റ്. അന്നേരക്ക് നമുക്ക് ഈ SSCയുടെ കീഴിലൊക്കെ, സർവശിക്ഷ അഭിയാന്റെ ഒക്കെ കീഴിലെ കുട്ടികളെ സാധാരണ സ്കൂളിലേക്കൊക്കെ പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യം എല്ലായിടത്തും ആയി. അങ്ങനെ മോന് അവർ പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സായാൽ നോർമൽ സ്കൂളിൽ അഡ്മിഷൻ തരാന്ന് പറഞ്ഞ്. അവന് പിന്നെ ഒരു വേദനയും വിദ്യാഭ്യാസ മേഖലയൊന്നും ഉണ്ടായിട്ടില്ല. അതുവരെ അവൻ സഹിച്ചത്, ഇന്നും അവൻ ആ ഡ്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ലാസ്റ്റത്തെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് അനുഭവിച്ചത്. ഞങ്ങൾ പിന്നെ അത് കേസാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കാരണം ഇതുങ്ങളെ തല്ലുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പരിഗണന കിട്ടണ്ട കുഞ്ഞുങ്ങളെ. കൈക്കിട്ടൊരടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയുമൊക്കെ ഓക്കെ. പക്ഷെ ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതുകൊണ്ട് ഞാനത് ലീഗലായിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ ഈ മോൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ആ ടീച്ചർ ഒരു മാരക രോഗത്തെ അതിജീവിച്ച് വന്നതായിരുന്നു പ്രിൻസിപ്പൾ. അവരുടെ ഹസ്ബൻഡാണ് വളരെ മോശം സ്വഭാവമുള്ള ഒരാളായിരുന്നു. മറ്റ് ടീച്ചേഴ്സിനെ അടിക്കുക, ഉപദ്രവിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് മോൻ പറയുന്ന ടീച്ചറിനെ പ്രതി നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ ഇവൻ ഞങ്ങളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഉപദ്രവിച്ചെന്ന് പറയുമ്പോഴേ. ഇനി ഞങ്ങൾ അത് മോനെ പ്രതി വേണ്ടെന്ന് വെച്ചു. വർഷാവസാനം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ പിന്നെ കൊണ്ടുപോയില്ല. ഇനി TC യുടെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല, കാരണം സ്പെഷ്യൽ സ്കൂളാണല്ലോ.

0: സ്കൂളിൽ നമ്മൾ ടെസ്റ്റ് എഴുതി അവന് അടുത്ത കയറി.
1: പിന്നെ എഴുത്ത് പുസ്തകം
0: അന്ന് അവന് അഞ്ചാം ക്ലാസ്സിലോട്ടായതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ 5 വയസ്സിൽ അവൻ കവിത എഴുതി തുടങ്ങിയതാ.
1: കവിതാ സമാഹാരമൊക്കെ ഇറക്കുന്നത് എപ്പോഴായിരുന്നു? ശേഷമാണോ?
0: അത് അവന്റെ സ്കൂളില് ഹൈസ്കൂളും ഒക്കെ കഴിഞ്ഞിട്ടാണ്.
1: ആ കവിതാ സമാഹാരത്തിന്റെ പേര് ഒന്ന് പറയാമോ?
2: ഒറ്റച്ചെറുള്ള പക്ഷി.
0: ഒറ്റച്ചെറുള്ള പക്ഷിയാണ് അവന്റെ അവസ്ഥ വെച്ചിട്ട് അവൻ എഴുതിയതാണ്. അത് തന്നെയാണ് പുസ്തകത്തിനും കൊടുത്തത്.

0: അത് തന്നെയാണ്
1: ഓക്കെ.
0: പുസ്തകത്തിനും കൊടുത്തത്.
1: ഇപ്പോൾ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് കടമ്പകളിലൂടെ കടന്ന് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ വേദനയും ഒരു ഉരുക്ക് അല്ലെ, ഇങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ആളായിട്ടാണ് സാവിയോ മാറിയിരിക്കുന്നത്. അങ്ങനെ സാവിയോ കവിതാ സമാഹാരമൊക്കെ നമുക്ക് സമ്മാനിച്ചു, ലോകത്തിന് സമ്മാനിച്ചു. ആ കവിതാ സമാഹാരത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഒറ്റ ചിറകുള്ള പക്ഷി, അതാണ് കവിതാ സമാഹാരത്തിന്റെ പേര് അല്ലെ?
2: ആ എന്റെ ജീവിതം വെച്ച് ഞാൻ എഴുതിയതാ.
1: അതിലൊരു കവിത നമുക്ക് വേണ്ടി ചൊല്ലാമോ?
2: ആ ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റ ചിറകുള്ള പക്ഷി, തുരയില്ല കൂടില്ല പുരുവാറൊറ്റ ചിറകുള്ള പക്ഷി, ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റ ചിറകുള്ള പക്ഷി, ഒറ്റച്ചിറകുക കല്ലീരി നിറവ ഒരു മരക്കൊമ്പി തടിച്ചിരിക്കെ ചേക്കേറാൻ കൂടില്ല കൂട്ടില്ല ചിറകില്ല വസത്തം ചാരി അണിഞ്ഞില്ല ഒറ്റച്ചിറകുക കണ്ണീര് നിറവ ഒരു മരക്കൊമ്പി തടിച്ചിരിക്കെ തകിച്ചു നോക്കവെ കൂവി വിളിച്ചെന്നെ കുത്തി അകറ്റിയൻ കൂട്ടുകാരും പകലിന്റെ ചൂടില് ഇരുവൻ തണുപ്പിൽ ഒരു മരക്കൊമ്പി തടിച്ചിരിക്കെ ചേക്കേറാൻ കൂടില്ല കൂട്ടില്ല ചിറകില്ല വസന്തം ചാരി അണഞ്ഞുമില്ല ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റച്ചിറകുള്ള പക്ഷി, തുഴയില്ല കൂടില്ല പൊടരു വരാളില്ലൊരൊറ്റച്ചിറകുള്ള പക്ഷി, ഒരു നാളൻ ചിറകാക ഒരു വളരുവെന്ന് ഓതുന്ന മനസ്സും വീണ്ടും വീണ്ടും ഇല്ല വരില്ല വസന്ത

0: നന്നായിട്ട് ചൊല്ലി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറ്റ ചെറുള്ള പക്ഷിയാണെങ്കിലും ഈ പക്ഷിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ. അത് സാവിയമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ?
1: ഈ ഒറ്റ ചെറുള്ള പക്ഷി സാവിയമ്മൻ എഴുതിയതിനകത്തെല്ലാം ശോകഭാവങ്ങളുള്ള അവന്റെ ദുരിതങ്ങളും
0: അതെ
1: സാഹചര്യങ്ങൾ ആ പാട്ട് ആ കവിതാസമാഹാരം മുഴുവനും തന്നെ അങ്ങനെയാണ്. പിന്നെ അതിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു പാട്ടുണ്ട്, അതായത് ഒരു വീട്ടിൽ ഒരു പൊടി മോള് ഒരു രോഗം ബാധിച്ച് വന്ന് അവളെ സുഖപ്പെടുന്നതിൻ്റെ, അത് ഒറിജിനലായിട്ട് അതിനെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നത്. ഇപ്പം സാവിയമ്മൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും 1000 ചിറകുണ്ട് അവന്, എത്ര പേർക്കാണ് അവൻ ജീവിക്കാൻ പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനി അവൻ ഒറ്റച്ചിറവുള്ള പക്ഷിയല്ല.
0: അതിനുശേഷവും പുസ്തകങ്ങൾ ആത്മകഥയെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞു തന്ന അമ്മയാണോ ഇത് എഴുതുന്നത്? എങ്ങനെയാണ് അത്, ആ ഒരു ആത്മകഥ? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു ചിന്ത?
1: ഞാൻ പറഞ്ഞാൽ എഴുത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞവന് 5 വയസ്സിൽ തുടങ്ങിയതാ. 5 വയസ്സിൽ കവിതയൊക്കെ എഴുതി വെക്കാൻ പറയും, അന്ന് അവനെ കൂട്ടി എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് വെക്കും. പ്രകൃതിയിലോട്ടൊക്കെ നോക്കിയിരുന്ന ഓരോ കാര്യങ്ങളും, അപ്പം അവൻ മാത്രമുള്ളൂ ചലനം ഇല്ലാത്തത്, ബാക്കി പ്രകൃതിയിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. കിളികൾ പാടുന്നു, പറക്കുന്നു, പുൽനാമ്പുകൾ പോലും ചലിക്കുന്നു. അതും അവനൊരു ശോകഭാവത്തിലാണ് എല്ലാം ചെയ്തു വെച്ചത്. അവൻ മാത്രം ചലനമില്ലാത്തവനായിരിക്കുന്നു, ബാക്കി പ്രകൃതി മുഴുവനും ചലിക്കുന്നു. അതായിരുന്നു അവൻ്റെ ഫസ്റ്റ് കവിത, അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ അവന് കുറേ കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു തന്നു. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിനായിട്ട് ഈ കേരളം മുഴുവൻ ഓടി നടക്കേണ്ട വന്നതുകൊണ്ട് പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി, വീടുകളൊക്കെ മാറുന്നതുകൊണ്ടേ. അപ്പം അതിൻ്റെ ഒരു വേദന ഇന്നും ഉണ്ട്. നല്ല ചിത്രം വരയ്ക്കുമായിരുന്നു ആദ്യം ചെയ്ത ചിത്രങ്ങൾ, അതൊക്കെ ഇവനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പോകുന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ സൂക്ഷിച്ചില്ല, ആ ഒരു മേഖലയിലോട്ട് നമ്മുടെ ചിന്ത കടന്നു വന്നില്ല. ഹോസ്പിറ്റൽ ലൈഫ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു തോട്ട് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ, മറ്റൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ മോനത് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് മോനെ ഇത്രയും കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു മേഖലയിലാക്കി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ റോളൊന്നും ഇല്ല. മോന് അതിലോട്ട് വന്ന് ഞങ്ങളെയും കൂടെ അങ്ങോട്ട് ചേർക്കുകയായിരുന്നു, അവൻ്റെ ജീവിതത്തിലോട്ട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. അവന് ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എഴുതി തുടങ്ങി. അതിനുശേഷം കുറിപ്പുകളെല്ലാം ബാബു പോൾ സാറിനെയാണ് കാണിക്കുന്നത്. അപ്പം ബാബു പോൾ സാറാണ് ഫസ്റ്റിലെ പറയുന്നത് ഇവൻ എഴുത്തുകാരനാണ്, ഇവൻ്റെ കുറിപ്പുകൾ ഒരു എഴുത്തുകാരൻ്റെ രീതിയിലാണ് എന്നും പറഞ്ഞ് സാറാണ് പറഞ്ഞത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുക. ആത്മകഥ എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിച്ച വേദനകളാണ്. ചെറുപ്രായം മുതൽ അവൻ ഓർമ്മ വെച്ചപ്പം മുതൽ അതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള അവൻ്റെ ജനനത്തെക്കുറിച്ച്, പിന്നെ അവൻ ഈ സ്കൂളുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നിരന്തരം അവഗണനകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു സന്തോഷകരമായൊരു അവസ്ഥയൊന്നുമല്ല ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിയിറക്കി വിടുന്ന രീതിയിലൊക്കെ എന്തിനാ ഇത്

0: ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ സംസാരമൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ഒരു ജീവിത രീതിയുള്ള അമ്മമാർക്കും കുടുംബക്കാർക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ടൊന്നുമല്ല, കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോ ഭാഗത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ വ്യത്യാസം വരില്ല എന്ന് തോന്നുമ്പോൾ അവർ നമ്മളെ എടുത്തടിച്ച് ഇങ്ങനെ നമ്മളെ മുറിപ്പെടുത്തി പറഞ്ഞു വിടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വേദനകൾ കൂടുതലും
1: കുറിച്ചാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
0: ആത്മകഥയിൽ അതാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്.
1: ആത്മകഥയുടെ പേരെന്ന് പറയാമോ?
0: സാപ്നത് ഫാനയ.
1: അതിന്റെ അർത്ഥം എന്താണ്?
0: ആ സാപ്നത് ഫാനയ എന്നുള്ള വാക്ക് ബൈബിളിൽ നിന്നുള്ളതാണ്. ബൈബിളിൽ പൂർവ്വ യോസേഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അസൂയ നിമിത്തം സഹോദരങ്ങള് അതിനെ പിടിച്ച് അടിമയായിട്ട് വിറ്റതാണ്. അപ്പം മരിച്ചുപോയെന്നാണ് പേരൻസിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ ദൈവത്തിനറിയാം അത് ജീവിച്ചിരിപ്പുണ്ട്. അതപ്പോൾ മോൻ്റെ അവസ്ഥയായിരുന്നു. കാരണം വെച്ചാൽ മോൻ മരിച്ചുപോയെന്ന് ലോകം മുഴുവനും വിശ്വസിച്ചു ഒരു സമയത്ത്. ദൈവം മാത്രം അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞു. പുരാതന ഈജിപ്തിയൻ നെയ്മാണ് സപ്നത് ഫാനയ. നീണ്ട കാരാഗ്രഹവാസങ്ങൾക്ക് അവസാനം ഫറവോയുടെ സൈന്യാധിപനായിട്ട് ഈ ഒരു മകൻ മാറുകയാണ്, ജോസഫ്. അപ്പോൾ ഫറവോ ഇട്ട് കൊടുത്ത പേരാണ് സപ്നത് ഫാനയ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ പേര് നമ്മൾ അതിനായിട്ട് അവൻ്റെ ആത്മകഥയ്ക്ക് കൊടുത്തത്. കാരണം സാബിയമ്മൻ മരിച്ചുപോയെന്നുള്ള ഉറപ്പായിരുന്നു എല്ലാവർക്കും. പക്ഷെ ജീവനിലേക്ക് അവൻ തിരിച്ചു വരികയായിരുന്നു. പൂർവ്വ യോസേപ്പ് ജീവിക്കുന്നു എന്ന് ദൈവത്തിന് മാത്രം അറിയായിരുന്നു. കൊടുത്ത അടിമയായിട്ട് വിറ്റ സഹോദരങ്ങൾക്കും അറിയില്ല ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് തെരഞ്ഞെടുത്തത്.
1: ഇപ്പോ ഒരുപാട് മേഖലകളിൽ, എഴുത്തിന്റെ മേഖല, അതുപോലെ തന്നെ സോഷ്യൽ സർവീസിന്റെ മേഖലയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു, ഒരുപാട് വ്യാധനങ്ങളും പീഡനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ടു. പക്ഷെ ഇതൊന്നും എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പോസിറ്റീവാക്കിയാണ് സാവിയോ മാറ്റിയത്. അങ്ങനെ ആ ഒരു സാമൂഹ്യ സേവന മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
0: നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സാവിയോ മോൻ എഴുതിയ ഈ ചെറിയ ബുക്ക് സാപ്നസ് ഫാനിയ എന്ന് പറയുന്ന ആത്മകഥ, അതിന് നല്ല ഒരു പബ്ലിസിറ്റി കിട്ടി. ഈ ഒരു ബുക്ക് ഡോക്ടർ ഫൈസൽ ഖാന്റെ കയ്യിൽ കിട്ടുകയാണ്. സാറ് ഈ ബുക്ക് വായിച്ചിട്ട് മുഴുവനും അത് ഉൾക്കൊണ്ടു. കാരണം അതിന്ന് ഒരു വൈകല്യത്തോടെ ജനിക്കുന്ന കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കിട്ടാത്ത സാഹചര്യങ്ങളെ കുറിച്ച് സാറ് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ഇന്ത്യയിലും പുറത്തുമൊക്കെയുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. അവരെല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങി. അതായത് ഈ സാവിയോമ്മന്റെ ആത്മകഥ ഉൾക്കൊണ്ടിട്ട് വൈകല്യത്തോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റൽ നിലവിൽ വന്നു. അവിടെ ട്രീറ്റ്മെന്റിന് പണം കൊടുക്കണ്ട, അവരുടെ ജോലിക്കാർ അല്ലെങ്കിൽ അവിടെ ഉള്ളവര് ഒക്കെയാണ് അതിന്റെ ചെലവ് വഹിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംരംഭം അത് 2018 നിലവിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം സാവിയോമോനും അന്നത്തെ മിനിസ്റ്റർ ബാലൻ സാറ്, പിന്നെ അന്നത്തെ ഓപ്പോസിറ്റർ രമേശ് ചെന്നിത്തല, ഇവരുടെ ഒക്കെ കൂടെ സാവിയോമോനും കൂടെ കൂടിയിട്ടാണ്. ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ മോന് ഒരു ചിത്രശലഭത്തെ പോലെ അവന് കൊക്കൂണായിട്ട് ഇരുന്ന് അവിടെ തന്നെ ഇരിക്കണം എന്നുള്ള ചിന്തയിലിരിക്കാതെ അവനവിടെ നിന്ന് ഒരു ചിത്രശലഭത്തെ പോലെ പുറത്തു വന്ന് അനേകം രോഗികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശ പകരാനായിട്ട് അവനിടയാക്കി. ഈ ഹോസ്പിറ്റലിൽ തന്നെ അത് ഈ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് വായിച്ച സാറ്, ആ സാർ ഇങ്ങനെ ലോകത്ത് പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് പ്രസംഗിച്ച്, ഇങ്ങനെ ഒരു മോൻ എഴുതിയ ബുക്കാണ്, ആ ബുക്ക് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് പോയനെ, മലയാളത്തിലൊരു ചെറിയ ബുക്കാണ്, ആ ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇടയാക്കിയതെന്നും പറഞ്ഞു. അത് പിന്നെ അവന് എഴുതാനൊരു പ്രചോദനമായി. പിന്നെ അവന് എഴുതിയ കവിത സമാഹാരം എഴുതി, ഒരു നോവൽ എഴുതി, സ്വപ്നസഞ്ചാരി. ഈ ബുക്കുകൾക്കൊക്കെ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭിന്നശേഷി അവാർഡ്, 2018 ഗോവിന്ദരചന അവാർഡ്, നിംസ് ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ അവാർഡ്, പിന്നെ ചെറിയ അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിലും സന്തോഷമുള്ള ഒരു കാര്യം, ഒരു സാഹിത്യ അവാർഡ് അവനെ പരിഗണിച്ചു, തിക്കുറിശ്ശി ഫൗണ്ടേഷന്റെ സാഹിത്യ അവാർഡ് 2023. അത് സാബിയപ്പമ്മനെ പോലെ ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. സിനിമാ മേഖലയിലുള്ളവരും സാഹിത്യ മേഖലകളിലുള്ളവർക്കും മാത്രം കിട്ടുന്ന ഒരു അവാർഡാണ്. ബുക്ക് വായിച്ചിട്ട് അവര് അവനെയും പരിഗണിച്ചു, അതൊക്കെ കിട്ടി, ഒരു സന്തോഷം. പിന്നെ ഈ ബുക്കിന് ആദ്യം കിട്ടിയ ബുക്കിന്റെ റോയൽറ്റി ഒക്കെ കൂടെ കൂട്ടിവെച്ചിട്ടാണ് ചോദിച്ചത്, നമുക്ക് ആരെങ്കിലും സഹായിക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീടുകൾ വെച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം പോലെ ഇങ്ങനെ നിലവിൽ വന്നത്. അങ്ങനെ കുറച്ചു പേർക്ക് സഹായം കൊടുക്കാനായിട്ട്, അതും എല്ലാവരെയും ഞങ്ങൾ വിധവകളെ പരിഗണിച്ച, സാഹചര്യങ്ങളും സംരക്ഷണവും ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ കഷ്ടപ്പെടുന്ന വിധവകൾക്ക് അടച്ചു ഉറപ്പുള്ള വീടുകൾ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് വീടുകൾ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റി.

0: പിന്നെ സാവ്യമ്മൻ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് രഹസ്യമായിട്ടാണ്. കാരണം അത് ഞങ്ങളുടെ ഒരു മോന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല്, ഒരു സഹായം സ്വീകരിക്കുന്ന കുഞ്ഞ് അവൻ ആ സഹായം ഒരു പൊതു വേദിയിലോ അവന്റെ പേരോ പുറത്തു വരാൻ പാടില്ല. കാരണം അവൻ നാളെ ആരാവുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അവൻ അങ്ങനെ ആകണ്ടവനാണ്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സഹായം സ്വീകരിക്കുന്ന ഫോട്ടോസൊക്കെ കാണുന്ന ഞങ്ങൾക്കൊക്കെ വലിയ വേദനയുള്ള കാര്യമാണ്. ആ കുഞ്ഞ് അർഹതയുണ്ട് അവന്, പക്ഷേ അത് ആരും അറിയാതെ അവനെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പോഴും ഈ സ്കൂൾ തുറക്കുമ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, 11 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ അവരെ പൊതുസഭയിൽ കാണിച്ചിട്ടില്ല. അർഹതപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെ. അവർ പഠിക്കാനായിട്ട് സാവിയോ മോനു ആ വർഷാവർഷം അവന് കിട്ടുന്ന ഒരു പക്ഷെ അവന്റെ പെൻഷൻ പോലും ചേർത്ത് വെച്ചിട്ടാണ് അവരെയൊക്കെ സഹായിക്കുന്നത്. അനേക രോഗികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാവിയോ മോൻ കാരണം ഒരുപാട് പേര് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു.
1: അത് തന്നെയാണ് സാവിയോടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ. നമ്മള് ബാക്കിയുള്ളവർക്ക് സന്തോഷം പകരുന്ന വഴിയാണ് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നത് അല്ലേ.
0: അതെ, ഈ വീട് കിട്ടിയ ഒരു ലേഡി പറഞ്ഞെന്താന്ന് വെച്ചാല്, അവർക്ക് സ്ഥലമില്ല, വീടില്ല, ഒന്നുമില്ല. മരിച്ചു പോയാൽ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വെക്കേണ്ട വരും. അപ്പൊ ഒരു വീട് കിട്ടിക്കഴിഞ്ഞപ്പോ അവരുടെ സന്തോഷം ഒന്ന് ഓർത്തു വയ്ക്കി. മറ്റൊരു സ്ത്രീ പറഞ്ഞെന്താന്ന് ചോദിച്ചാല്, മഴ പെയ്യുമ്പോ അവരെപ്പോഴും ഇങ്ങനെ ഈ പാത്രങ്ങളെ അവിടെ ഇവിടെ കട്ടിലില്ല, പെട്ടില്ല, അവിടെ ഇവിടെ എല്ലാം വെച്ചിരിക്കുകയാണ്. ഈ ഷീറ്റിൻ ടാർപോളിന്റെ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം വരുന്നു. ഇപ്പൊ മഴ അവർക്ക് വീടിനകത്തിരുന്ന് പുറത്തോട്ട് നോക്കിയാൽ മഴ കാണുക എന്ന് പറഞ്ഞ് വളരെ സുന്ദരമായ ഒരു അനുഭവമാണല്ലോ. അങ്ങനെ കുറെ പേരൊക്കെ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് എന്റെ മോനെ ഇടവരുത്തി. സാവിയോ മോൻ ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നു പോലുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരിക്കലും കടന്നു വരില്ല. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ നിരന്തരമായ ഹോസ്പിറ്റൽ വാസമായിരുന്നല്ലോ. 45 ദിവസം 3 മാസം ഒക്കെയാണ് ഓരോ പ്രാവശ്യം കിടക്കുന്നത്. അപ്പോഴാണ് ഈ ഒരുപാട് പേര് ഭക്ഷണത്തിന് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഒരു സമയത്ത് ഞങ്ങളും അങ്ങനെ ആയിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടിട്ടുണ്ട് ഭക്ഷണത്തിനൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹത്തിന്റെ പുറത്ത് സാവിയോ കാറ്ററിംഗ് എന്നും പറഞ്ഞ് നമ്മള് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്ത് അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ 17 വർഷത്തോളം ഫുഡ് കൊടുത്തു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
1: അമ്മ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ബാധിക്കുന്നത് വരെ നമുക്കത് മനസ്സിലാകും.
0: അതെ, ഒരു കാര്യം കൂടെ പറഞ്ഞേട്ടെ, ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീട്ടില് അമ്മമാരേറ്റവും സന്തോഷത്തോടെ ആയിരിക്കും. കാരണം നമുക്ക് ഉറങ്ങുമ്പം ഉണരാൻ ഒരു ഏറ്റവും സന്തോഷകരമായ കാര്യമുണ്ട്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുഞ്ഞ്, നമ്മൾ ആ പ്രഭാതത്തിൽ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മുടെ കുഞ്ഞിന്റെ അടുത്തോട്ട് നമ്മൾ ഓടി വരുന്നത്. അപ്പൊ ഇത്തരം വീടുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ദുഃഖങ്ങളും വേദനകളും കുറവാണ്. അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളൊക്കെ അവിടെ നിന്നാൽ തന്നെയും ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാൻ അറിയില്ല. അവർക്ക് ഒരാൾ വീട്ടിലോട്ട് കടന്നു വന്നാൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക, സംസാരിക്കുക, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു തലമുറയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അതെ, അവരവരുടെ മൊബൈലായിട്ട് അല്ലെ റൂമിൽ ഇരിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങളിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും. അത് മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും അന്ന് കുഞ്ഞിനെ കാണുമ്പോ അമ്മ പറഞ്ഞു വേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ എത്തിയപ്പം സാവിയോ തന്നെ അത് മാറ്റി, ആ ഒരു ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു ആളായിട്ട് മാറിയത്. ഇനിയും സാവിയോയ്ക്ക് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അമ്മയ്ക്കും ഇതുപോലെ തന്നെ മകനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. കാരണം നമുക്കറിയാം ലോകത്തിൽ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ എത്ര പേര് ഒരാൾക്കൊരാൾ കൈത്താങ്ങാവാനോ അല്ലെങ്കിൽ ക്ഷമയോടെ എന്നുവെച്ചാൽ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോലും ക്ഷമയോടെ സംസാരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പലർക്കും പറ്റാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ അത്ര ക്ഷമയോടെ കുഞ്ഞിനെ കരുതി കുഞ്ഞിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആണ് സാവിയോയും ബ്ലെസി മാഡവും. അപ്പോ എന്തായാലും ഇനി എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു
1: സാവിയോ.

സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ.

0: சங்கீத சரணி. சங்கீத சரணியில் வயலின் படிப்பிக்கின்றது. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 1983 എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, ഗോപി സുന്ദർ, അലീറ്റ ഡെനീസ് എന്നിവർ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.

അഫ്സൽ യൂസഫിന്റെ സംഗീതത്തിൽ സോനു നിഗമും ഗണേഷ് സുന്ദരവും ചേർന്ന് പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്. ചിത്രം ബോംബെ മാർച്ച് 12.

0: നാളെ അത്തം നാൾ. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാൻ എത്തുന്നു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരൻ.
1: സ്കൂൾ അടച്ച് ഓണത്തിൻ്റെ ആ ദിവസം കടുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുപ്പൂർക്ക് പോകും. കാരണം അച്ഛൻ അമ്മ തിരുപ്പൂരാണ്, ഞാൻ ഈ ഞാനക്കൂടെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അത്തം മുതൽ ആ തിരുപ്പൂർ പോകുന്നവരുടെ സമയം അത് പൂ പറിക്കാനും പൂവിടാനും ഒക്കെ ഉള്ളത്. ഏറ്റവും രസകരമായ ഭാഗം പൂ പറിക്കാനും പോകുന്നതാണ്. പൂ ഇടുന്നതിനേക്കാൾ കൂടുതൽ പറിക്കാനും പോകുന്നതാണ്. കൂട്ടം കൂട്ടമായി എല്ലാവരും കൂടെ പോകുന്നു. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒരു വീട്ടിൽ പോലും ഒരാളും നമ്മൾ കടന്നുകയത് പൂ പറിക്കുമ്പോൾ ഇവിടെ നിന്ന് പൂ പറിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാറില്ല. അത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു ആ അടുത്തടുത്ത് വീടുകൾ തമ്മിലും എല്ലാം. എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പൂ പറിക്കുന്നു, പൊടുമ്പോഴും വാശി ഉണ്ടാവും. സൗഹൃദപരമായ വാശി തന്നെയാണ്.
0: മറക്കാതെ കേൾക്കുക ആവണി പൊന്നൂഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
2: എം ജയചന്ദ്രൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, പാടിയത് വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും. ചിത്രം പ്രണയം. ഗാനരചന ഒ എൻ വി കുറുപ്പ്.